ഹലോയെ ഞാൻ ഒരു മകാൻ കൊണ്ട് ഏരിയയിലാഴോ ചേച്ചാ ഞമ്മൾ സംഭവം ടപ്സ് ഓൾ കണ്ടാ ഫരി ബ്രാനിന് And he's singing the train from Port Hedland, where the whole train. Jala Jamal, he said, Inda, that they only made it jelly big one. But Aboriginal people...